0: ഉണ്ടാവു കറമാഴു ഇടിങ്ങറാവാനോ.
1: യോ കാ ട്രഡീഷണൽ മനക്കൈ ബിൾമകൈടക്കിമേ എവിഡേ 5 AM കാ 6 PM. Tiene a León Radio.

0: കരവങ്ങമണക്കരെ.
1: യോ അര ജക്കി ഇങ്ങളോടെ കുയുല യോൾ റേഡിയോ നപ്പൻ ഡോൾ വാങ്ങാൻ മെൻ തേൽ മാപ്പുറോ യോ ലിംഗോൻ ചുച്ചു.